സഗ്രീ സൃഷ്ടതി ഖായ അചംഭവ ആദ ജുഗാദ സ്വരൂപ സ്വയംഭവ അവൃച്ഛാ മേരി തും കരോ സിഖ ഉബാര അസിഖ സംഗരോ ദുഷ്ട ജിതെ ഉഠവത് ഉത്പാത്ത സകല മലേശ കരോ രണകാത്ത ജി അസ്തുജിതവ ശരണീ പരേ തിൻകെ ദുഷ്ട ദുഃഖിത ഹവയ മരേ പുരുഖ ജമന ഭഗ പരേ തിഹാരി തിൻകെ തും സങ്കട സബട

ഹാരസ പായാ സോ തപ്തകാന നിന സാധ പായാ സോ നൈ ഡണന്ന തിസേ പ്രാപ്തഹാരാനമ ജേ മസ്തക പഗീഠാ ജിയോ ഹർ ഇക് സഹ തയാരേ ആയാ